0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഒഴിവാക്കണം അച്ചേറയിലെ പൗരന്മാരോട് പാപ്പ. ഇറ്റലിയിലെ അച്ചേറ പ്രവിശ്യയിലുള്ള ജനതയോടൊപ്പം ആയിരിക്കുവാൻ അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെയ് മാസം 23-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനവേളയിൽ പ്രവിശ്യയിലെ മേയർമാരും വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചയിൽ നടത്തിയ സന്ദേശം ആരംഭിച്ചത്. ഒരു അനീതിക്കും മായ്ക്കുവാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് അച്ചേറയെന്നത് എടുത്തു പറഞ്ഞ പാപ്പ, ഒരു സൗന്ദര്യം എത്രത്തോളം ദുർബലമാണോ അത്രത്തോളം ശ്രദ്ധയും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് ജീവിതത്തിൽ നാം മനസ്സിലാക്കണമെന്നും കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ഭീഷണികൾ ഉയരുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള ജീവിത പദ്ധതികളിൽ സഹകരിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. തിന്മയെ ചെറുത്തുനിൽക്കുവാനും ഒരു സിനഡൽ സഭയായി ഒരുമിച്ചു നടക്കുവാനും സമൂഹത്തിൽ പ്രവാചക ധീരത ഉൾക്കൊള്ളുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഭൂമി, ജലം, വായു, സഹവർത്തിത്വം എന്നിവയെ മലിനമാക്കുന്ന പ്രലോഭനങ്ങളെ തള്ളിക്കളയണമെന്നും സൃഷ്ടിയുടെ പരിപാലനത്തിന് ജാഗ്രത പുലർത്തുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യഹൃദയത്തോട് അടുത്തിരിക്കുക എന്നാൽ അത് സൃഷ്ടിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നാണ് അർത്ഥമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിനാൽ ഏവരെയും ഉൾക്കൊള്ളുന്ന പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഇല്ലാത്ത കൂടുതൽ ഏകീകൃതമായ ഒരു സമൂഹമാണ് ഏവരും ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. സഭ എന്ന നിലയിൽ ജീവന്റെ വചനത്തിന്റെ വക്താക്കളാകണം പാപ്പ. മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ഇറ്റലിയിലെ അച്ചേറ എന്ന സ്ഥലത്തേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ അജപാലന സന്ദർശനവേളയിൽ സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, പരിസ്ഥിതി മലിനീകരണത്തിന് ഇരകളായവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. സ്വാഭാവികവും സാമൂഹികവുമായ ചുറ്റുപാടിനെ വിഷലിപ്തമാക്കിയ ഇരുണ്ട താൽപ്പര്യങ്ങളുടെ അതിപ്രസരവും പൊതുനന്മയോടുള്ള നിസ്സംഗതയും കാരണം സൃഷ്ടിയുടെയും ദരിദ്രരുടെയും നിലവിളി എന്നത്തേക്കാളും അധികരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഈ നിലവിളി മാനസാന്തരം ആവശ്യപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അച്ചേറ എന്നും എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥയോട് രണ്ടു തരത്തിൽ പ്രതികരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ അതിൽ ഒന്ന് ഉത്തരവാദിത്വത്തിന്റെയും രണ്ട് നിസ്സംഗതയുടേതുമാണെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ തകർച്ചയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാലം ആവശ്യമാണെന്നും അതിനാൽ വിശ്വസിച്ച് മുൻപോട്ടു പോകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സമാധാനത്തിന്റെ ഒരു സൈന്യം എഴുന്നേറ്റു നിന്ന് ഈ ദേശത്തിന്റെയും അതിന്റെ സമൂഹങ്ങളുടെയും മുറിവുകൾ സുഖപ്പെടുത്തുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് അച്ചേറ പ്രദേശത്തെ ആളുകളെ സഹായിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. നീരസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നീതി പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെയാളായി മാറുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. 2026 ജൂലൈ 20 മുതൽ 26 വരെ ജക്കാർത്തയിൽ നടക്കുന്ന 12-ാമത് ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പൂർണ്ണ സമ്മേളനത്തിന് ലിയോ 14-ാമൻ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ നിയമിച്ചു. മെയ് മാസം 23-ാം തീയതിയാണ് ഈ അറിയിപ്പ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. സഭയിൽ പുതിയതായി വാഴ്ത്തപ്പെട്ടവരും ധന്യരും. പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അംഗീകാരത്തോടെ വിശുദ്ധരുടെ നാമകരണ കർമ്മങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി ലെബനീസ് മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയക്കിനെയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ 80 രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. മെയ് മാസം 22-ാം തീയതിയാണ് പാപ്പ ഈ അഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകിയത്. ഇതുകൂടാതെ സഭയിൽ 4 പേരെ ധന്യൻ പദവിയിലേക്കും ഉയർത്തി. 1930-കളിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തോടൊപ്പമുണ്ടായ കത്തോലിക്ക വിരുദ്ധ പീഡനത്തിനിടെയാണ് 80 പേർ രക്തസാക്ഷിത്വം വരിച്ചത്. അവരിൽ 67 വൈദികരും 3 കർമ്മലീത്ത സന്യാസിമാരും 3 സെമിനാരി വിദ്യാർത്ഥികളും 7 അൽമായരും ഉൾപ്പെടുന്നു. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സലേഷ്യൻ വൈദികനായ ഫാദർ കോസ്റ്റാന്തീനോ വെന്ദ്രാം തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. 1924 ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രേഷിത പ്രവർത്തനത്തിനായി പോയി. ആദ്യം അസമിലും പിന്നീട് തമിഴ്നാട്ടിലും പ്രേഷിത സേവനം

ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിൽ നിന്നും പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആരാധനക്രമ വർഷത്തിലെ പ്രധാനവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ തിരുനാളുകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയത്. ആത്മപരിത്യാഗത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാർഗമായ നോമ്പുകാലത്തിലൂടെ കടന്ന് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് നവമായ ഒരു ചൈതന്യത്തിലേക്ക്, അതായത് പാപത്തിന്റെ പഴയ മനുഷ്യനിൽ മൃതരായി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി പുനരുത്ഥാനം ചെയ്യപ്പെട്ട നാം തുടർന്നുള്ള 50 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരവിനായി ദാഹത്തോടെ കാത്തിരിക്കുകയായിരുന്നുവല്ലോ. ഇതാ ആ ദിവസം സമാഗതമായി. യേശുവിന്റെ ഉത്ഥാന തിരുനാളിനു ശേഷം 50 ദിവസമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമന തിരുനാൾ നാം ആഘോഷിക്കുന്നത്. പന്തക്കുസ്ത എന്ന പേരുതന്നെ അക്ഷരാർത്ഥത്തിൽ 50 ദിവസം എന്നാണെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. ഇസ്രായേൽ ജനതയുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ തിരുനാൾ വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത്. ഈ ചൈതന്യം തന്നെയാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമവും പന്തക്കുസ്ത തിരുനാളോടെ ആരംഭിക്കുന്ന ശ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നത്. എന്നാൽ ഈ പന്തക്കുസ്തയും വിളവെടുപ്പും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുകയും കാലഹരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമല്ല, മറിച്ച് അത് ഇന്നും അനുസ്യൂതം സഭയിലൂടെ തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വർത്തമാനകാലത്തിലും ഈ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് വളരുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നവമായ ഒരു സൃഷ്ടിയായി ആത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഈ തിരുനാളും ഈ കാലവും നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു നാം ധ്യാനിക്കുന്ന 4 വചനഭാഗങ്ങളും പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് മനുഷ്യജീവിതത്തിന് ജീവനും ശക്തിയും ദൗത്യവും നൽകുന്നത് എന്ന് വിവരിക്കുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിൽ ജീവശ്വാസം നിശ്വസിക്കുന്നതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും സവിശേഷമായത് മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ്. കാരണം അത് കേവലമൊരു നിർമ്മിതിയായിരുന്നില്ല, മറിച്ച് തന്റെ ദൗത്യത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു. ഇവിടെ ഭൗതികമായതും നശ്വരവുമായ ഘടകങ്ങൾക്കുമപ്പുറം ദൈവീകമായ ഒരു ചൈതന്യം മനുഷ്യന് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നതുകൊണ്ട് ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിവേശിപ്പിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഇപ്രകാരമാണ് ഒരു അർത്ഥം കൈവരുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു എന്നാണ് വചനം പറയുന്നത്. ഈ നിശ്വാസം എന്ന പദം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ആത്മാവിന്റെ ഒരംശം മനുഷ്യനിലേക്ക് ചൊരിയുന്നതാണ് ഈ വചനഭാഗത്തിന്റെ പ്രധാന വശം. ഓരോ മനുഷ്യനും അമൂല്യനാകുന്നത് അവന്റെ ഉള്ളിൽ ദൈവീകമായ ഈ ശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ളതാണെങ്കിലും നമ്മുടെ ജീവൻ ദൈവത്തിൽ നിന്നും ഉള്ളതാണ്. അതിനാൽ ജീവന്റെ ഓരോ നിമിഷവും വിശുദ്ധമാണ്. ഗർഭപാത്രം മുതൽ മരണം വരെ ഓരോ ജീവനെയും ആദരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. കാരണം നാം പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരാണ്. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ മനുഷ്യജീവന്റെ അന്തസ്സിനെ തിരിച്ചറിയുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത്തെ വായനയിൽ ജോബ് തന്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന സത്യവും സൃഷ്ടികർമ്മത്തിൽ നിവേശിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ തുടർച്ചയായ സൃഷ്ടികർമ്മത്തിന്റെ ഫലമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ ഇല്ലാതാകുന്ന നിമിഷം നാം ധരണിയിലെ ധൂളി മാത്രമാണെന്ന ജോബിന്റെ വാക്കുകൾ നമ്മെ വിനയമുള്ളവരാക്കണം. നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും സമ്പത്തുമൊന്നും

മാത്രമല്ല നമ്മെ നിലനിർത്തുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ നമ്മിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ജീവൻ നൽകിയ അതേ ആത്മാവ് പന്തക്കുസ്ത നാളിൽ സഭയെ ശക്തിപ്പെടുത്തുവാനായി എഴുന്നള്ളി വരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം ഭയചകിതരായി മുറിക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്നു. മൂന്നാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വിവരണം ഈ സംഭവത്തെ വിവരിക്കുന്നത് സഭയുടെ തുടക്കം എന്ന നിലയിലാണ്. ലോകത്തിന്റെ കണ്ണിൽ അജ്ഞരായ മീൻപിടുത്തക്കാർ ലോകത്തിന്റെ അതിരുകൾ വരെ സുവിശേഷമറിയിക്കുവാൻ ധൈര്യമുള്ളവരായി മാറ്റപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കുന്ന സ്ഥൈര്യലേപന കൂദാശ ഈ പന്തക്കുസ്തയുടെ അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏഴു വരങ്ങളും 12 ഫലങ്ങളും കൂദാശയിലൂടെ നൽകുന്നു. ഭാഷകളുടെ വൈവിധ്യത്തിനിടയിലും സ്നേഹത്തിന്റെ ഏകഭാഷ സംസാരിക്കുവാൻ ആത്മാവ് സഭയെ പഠിപ്പിക്കുന്നു. പന്തക്കുസ്ത അപ്രകാരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഏവരെയും ഉൾക്കൊള്ളുവാൻ നമ്മേവരെയും ക്ഷണിക്കുന്നു. ഈ വായനകളുടെയെല്ലാം പൂർത്തീകരണമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാന്റെ വിവരണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നിശ്വസിച്ചപ്പോൾ മനുഷ്യന് ജൈവിക ജീവൻ ലഭിച്ചുവെങ്കിൽ ഭയചകിതരായി തങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു നൽകുന്നത് നവമായ ആത്മീയ ജീവനാണ്. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനങ്ങൾക്ക് ശേഷം പാപമോചനത്തിന്റെ കൂദാശ യേശു സ്ഥാപിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപത്തിലൂടെ മൃതമായ നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ജീവൻ വീണ്ടും പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും നാം ആത്മാവിനാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇന്ന് വെറുപ്പിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ചിന്തകൾ കുമിഞ്ഞുകൂടുന്ന കാലത്ത് ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് സമാധാനം നൽകുന്ന ക്രിസ്തുവിന്റെ ശ്വാസമായി മാറുവാൻ ഈ പന്തക്കുസ്ത തിരുനാൾ നമ്മേവരെയും സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മലയാള ക്രൈസ്തവ ഗാനശാഖയിലെ അനുഗ്രഹീത ഗായകനായ കെസ്റ്റർ ആലപിച്ച ഒരു പരമ്പരാഗത ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഒഴിവാക്കണം അച്ചേറയിലെ പൗരന്മാരോട് പാപ്പ. ഇറ്റലിയിലെ അച്ചേറ പ്രവിശ്യയിലുള്ള ജനതയോടൊപ്പം ആയിരിക്കുവാൻ അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെയ് മാസം 23-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനവേളയിൽ പ്രവിശ്യയിലെ മേയർമാരും വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചയും നടത്തിയ സന്ദേശം ആരംഭിച്ചത്. ഒരു അനീതിക്കും മായ്ക്കുവാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് അച്ചേറയെന്നത് എടുത്തുപറഞ്ഞ പാപ്പ. ഒരു സൗന്ദര്യം എത്രത്തോളം ദുർബലമാണോ അത്രത്തോളം ശ്രദ്ധയും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് ജീവിതത്തിൽ നാം മനസ്സിലാക്കണമെന്നും കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ഭീഷണികൾ ഉയരുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള ജീവിത പദ്ധതികളിൽ സഹകരിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. തിന്മയെ ചെറുത്തുനിൽക്കുവാനും ഒരു സിനഡൽ സഭയായി ഒരുമിച്ചു നടക്കുവാനും സമൂഹത്തിൽ പ്രവാചക ധീരത ഉൾക്കൊള്ളുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഭൂമി, ജലം, വായു, സഹവർത്തിത്വം എന്നിവയെ മലിനമാക്കുന്ന പ്രലോഭനങ്ങളെ തള്ളിക്കളയണമെന്നും സൃഷ്ടിയുടെ പരിപാലനത്തിന് ജാഗ്രത പുലർത്തുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യഹൃദയത്തോട് അടുത്തിരിക്കുക എന്നാൽ അത് സൃഷ്ടിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നാണ് അർത്ഥമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിനാൽ ഏവരെയും ഉൾക്കൊള്ളുന്ന പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഇല്ലാത്ത കൂടുതൽ ഏകീകൃതമായ ഒരു സമൂഹമാണ് ഏവരും ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. സഭ എന്ന നിലയിൽ ജീവന്റെ വചനത്തിന്റെ വക്താക്കളാകണം പാപ്പ. മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ഇറ്റലിയിലെ അച്ചേറ എന്ന സ്ഥലത്തേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ അജപാലന സന്ദർശനവേളയിൽ സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, പരിസ്ഥിതി മലിനീകരണത്തിന് ഇരകളായവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. സ്വാഭാവികവും സാമൂഹികവുമായ ചുറ്റുപാടിനെ വിഷലിപ്തമാക്കിയ ഇരുണ്ട താൽപ്പര്യങ്ങളുടെ അതിപ്രസരവും പൊതുനന്മയോടുള്ള നിസ്സംഗതയും കാരണം സൃഷ്ടിയുടെയും ദരിദ്രരുടെയും നിലവിളി എന്നത്തേക്കാളും അധികരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഈ നിലവിളി മാനസാന്തരം ആവശ്യപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അച്ചേറ എന്നും എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥയോട് രണ്ടു തരത്തിൽ പ്രതികരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ അതിൽ ഒന്ന് ഉത്തരവാദിത്വത്തിന്റെയും രണ്ട് നിസ്സംഗതയുടേതുമാണെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ തകർച്ചയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാലം ആവശ്യമാണെന്നും അതിനാൽ വിശ്വസിച്ച് മുൻപോട്ടു പോകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സമാധാനത്തിന്റെ ഒരു സൈന്യം എഴുന്നേറ്റുനിന്ന് ഈ ദേശത്തിന്റെയും അതിന്റെ സമൂഹങ്ങളുടെയും മുറിവുകൾ സുഖപ്പെടുത്തുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് അച്ചേറ പ്രദേശത്തെ ആളുകളെ സഹായിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. നീരസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നീതി പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെയാളായി മാറുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി 2026 ജൂലൈ 20 മുതൽ 26 വരെ ജക്കാർത്തയിൽ നടക്കുന്ന 12-ാമത് ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പൂർണ്ണ സമ്മേളനത്തിന് ലിയോ 14-ാമൻ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ നിയമിച്ചു. മെയ് മാസം 23-ാം തീയതിയാണ് ഈ അറിയിപ്പ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. സഭയിൽ പുതിയതായി വാഴ്ത്തപ്പെട്ടവരും ധന്യരും. പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അംഗീകാരത്തോടെ വിശുദ്ധരുടെ നാമകരണ കർമ്മങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി ലെബനീസ് മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയക്കിനെയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ 80 രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. മെയ് മാസം 22-ാം തീയതിയാണ് പാപ്പ ഈ അഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകിയത്. ഇതുകൂടാതെ സഭയിൽ 4 പേരെ ധന്യൻ പദവിയിലേക്കും ഉയർത്തി. 1930-കളിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തോടൊപ്പമുണ്ടായ കത്തോലിക്ക വിരുദ്ധ പീഡനത്തിനിടെയാണ് 80 പേർ രക്തസാക്ഷിത്വം വരിച്ചത്. അവരിൽ 67 വൈദികരും 3 കർമ്മലീത്ത സന്യാസിമാരും 3 സെമിനാരി വിദ്യാർത്ഥികളും 7 അൽമായരും ഉൾപ്പെടുന്നു. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സലേഷ്യൻ വൈദികനായ ഫാദർ കോസ്റ്റാന്തിനോ വെന്ദ്രാം തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. 1924 ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രേഷിത പ്രവർത്തനത്തിനായി പോയി. ആദ്യം അസമിലും പിന്നീട് തമിഴ്നാട്ടിലും പ്രേഷിത സേവനമനുഷ്ഠിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമത്തിൽ ശ്ലീഹാകാലം ഒന്നാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. പന്തക്കുസ്താ തിരുനാൾ ഈ ദിവസം സഭയിൽ ആഘോഷിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം

ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിൽ നിന്നും പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആരാധനക്രമ വർഷത്തിലെ പ്രധാനവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ തിരുനാളുകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയത്. ആത്മപരിത്യാഗത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാർഗമായ നോമ്പുകാലത്തിലൂടെ കടന്ന് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് നവമായ ഒരു ചൈതന്യത്തിലേക്ക്, അതായത് പാപത്തിന്റെ പഴയ മനുഷ്യനിൽ മൃതരായി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി പുനരുത്ഥാനം ചെയ്യപ്പെട്ട നാം, തുടർന്നുള്ള 50 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരവിനായി ദാഹത്തോടെ കാത്തിരിക്കുകയായിരുന്നുവല്ലോ. ഇതാ ആ ദിവസം സമാഗതമായി. യേശുവിന്റെ ഉത്ഥാനത്തിരുനാളിനു ശേഷം 50 ദിവസമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിരുനാൾ നാം ആഘോഷിക്കുന്നത്. പന്തക്കുസ്ത എന്ന പേരു തന്നെ അക്ഷരാർത്ഥത്തിൽ 50 ദിവസം എന്നാണെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. ഇസ്രായേൽ ജനതയുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ തിരുനാൾ വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത്. ഈ ചൈതന്യം തന്നെയാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമവും പന്തക്കുസ്ത തിരുനാളോടെ ആരംഭിക്കുന്ന സ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നത്. എന്നാൽ ഈ പന്തക്കുസ്തയും വിളവെടുപ്പും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുകയും കാലഹരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമല്ല, മറിച്ച് അത് ഇന്നും അനുസ്യൂതം സഭയിലൂടെ തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വർത്തമാനകാലത്തിലും ഈ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് വളരുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നവമായ ഒരു സൃഷ്ടിയായി ആത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഈ തിരുനാളും ഈ കാലവും നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു നാം ധ്യാനിക്കുന്ന 4 വചനഭാഗങ്ങളും പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് മനുഷ്യജീവിതത്തിന് ജീവനും ശക്തിയും ദൗത്യവും നൽകുന്നത് എന്ന് വിവരിക്കുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിൽ ജീവശ്വാസം നിശ്വസിക്കുന്നതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും സവിശേഷമായത് മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ്. കാരണം അത് കേവലമൊരു നിർമ്മിതിയായിരുന്നില്ല, മറിച്ച് തന്റെ ദൗത്യത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു. ഇവിടെ ഭൗതികമായതും നശ്വരവുമായ ഘടകങ്ങൾക്കുമപ്പുറം ദൈവികമായ ഒരു ചൈതന്യം മനുഷ്യന് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നതുകൊണ്ട് ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിവേശിപ്പിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഇപ്രകാരമാണ് ഒരു അർത്ഥം കൈവരുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു എന്നാണ് വചനം പറയുന്നത്. ഈ നിശ്വാസം എന്ന പദം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ആത്മാവിന്റെ ഒരംശം മനുഷ്യനിലേക്ക് ചൊരിയുന്നതാണ് ഈ വചനഭാഗത്തിന്റെ പ്രധാന വശം. ഓരോ മനുഷ്യനും അമൂല്യനാകുന്നത് അവന്റെ ഉള്ളിൽ ദൈവികമായ ഈ ശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ളതാണെങ്കിലും നമ്മുടെ ജീവൻ ദൈവത്തിൽ നിന്നും ഉള്ളതാണ്. അതിനാൽ ജീവന്റെ ഓരോ നിമിഷവും വിശുദ്ധമാണ്. ഗർഭപാത്രം മുതൽ മരണം വരെ ഓരോ ജീവനെയും ആദരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. കാരണം നാം പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരാണ്. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ മനുഷ്യജീവന്റെ അന്തസ്സിനെ തിരിച്ചറിയുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമത്തെ വായനയിൽ ജോബ് തന്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന സത്യവും സൃഷ്ടികർമ്മത്തിൽ നിവേശിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ തുടർച്ചയായ സൃഷ്ടികർമ്മത്തിന്റെ ഫലമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മിലില്ലാതാകുന്ന നിമിഷം നാം ധരണിയിലെ ധൂളി മാത്രമാണെന്ന ജോബിന്റെ വാക്കുകൾ നമ്മെ വിനയമുള്ളവരാക്കണം. നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും സമ്പത്തുമൊന്നുമല്ല നമ്മെ നിലനിർത്തുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ നമ്മിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.
പഴയ നിയമത്തിൽ ജീവൻ നൽകിയ അതേ ആത്മാവ് പന്തക്കുസ്താ നാളിൽ സഭയെ ശക്തിപ്പെടുത്തുവാനായി എഴുന്നള്ളി വരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം ഭയചകിതരായി മുറിക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്നു. മൂന്നാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വിവരണം ഈ സംഭവത്തെ വിവരിക്കുന്നത് സഭയുടെ തുടക്കം എന്ന നിലയിലാണ്. ലോകത്തിന്റെ കണ്ണിൽ അജ്ഞരായ മീൻപിടുത്തക്കാർ ലോകത്തിന്റെ അതിരുകൾ വരെ സുവിശേഷമറിയിക്കുവാൻ ധൈര്യമുള്ളവരായി മാറ്റപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കുന്ന സ്ഥൈര്യലേപന കൂദാശ ഈ പന്തക്കുസ്തിയുടെ അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏഴു വരങ്ങളും 12 ഫലങ്ങളും കൂദാശയിലൂടെ നൽകുന്നു. ഭാഷകളുടെ വൈവിധ്യത്തിനിടയിലും സ്നേഹത്തിന്റെ ഏക ഭാഷ സംസാരിക്കുവാൻ ആത്മാവ് സഭയെ പഠിപ്പിക്കുന്നു. പന്തക്കുസ്ത അപ്രകാരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഏവരെയും ഉൾക്കൊള്ളുവാൻ നമ്മേവരെയും ക്ഷണിക്കുന്നു. ഈ വായനകളുടെയെല്ലാം പൂർത്തീകരണമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാന്റെ വിവരണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നിശ്വസിച്ചപ്പോൾ മനുഷ്യന് ജൈവിക ജീവൻ ലഭിച്ചുവെങ്കിൽ ഭയചകിതരായി തങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു നൽകുന്നത് നവമായ ആത്മീയ ജീവനാണ്. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനങ്ങൾക്ക് ശേഷം പാപമോചനത്തിന്റെ കൂദാശ യേശു സ്ഥാപിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപത്തിലൂടെ മൃതമായ നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ജീവൻ വീണ്ടും പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും നാം ആത്മാവിനാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇന്ന് വെറുപ്പിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ചിന്തകൾ കുമിഞ്ഞുകൂടുന്ന കാലത്ത് ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് സമാധാനം നൽകുന്ന ക്രിസ്തുവിന്റെ ശ്വാസമായി മാറുവാൻ ഈ പന്തക്കുസ്ത തിരുനാൾ നമ്മേവരെയും സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മലയാള ക്രൈസ്തവ ഗാനശാഖയിലെ അനുഗ്രഹീത ഗായകനായ കെസ്റ്റർ ആലപിച്ച ഒരു പരമ്പരാഗത ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കിയ ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: അഗ്നിനാവുകളായി ശിഷ്യസമൂഹത്തിന്മേൽ ക്രിസ്തുവാഗ്ദാനവും സഹായകനുമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന അഭിഷേക ദിനമാണ് പെന്തക്കുസ്തി തിരുനാൾ. ഭയം മൂലം അടച്ചിട്ട വാതിലിൽക്കുള്ളിൽ നിന്നും ധൈര്യത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷ്യത്തിന്റെയും സമൂഹമായി തിരുസഭ ഔദ്യോഗികമായി പിറവിയെടുത്ത മഹത്തായ ദിനം കൂടിയാണിന്ന്. സകലത്തെയും പൂർത്തിയാക്കുന്നതും പുതുതാക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിനായി തിരുസഭ തന്നെത്തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്ന അവസരവും ഇതുതന്നെയാണ്. നിർമ്മിത ബുദ്ധി, ജീനോം എഡിറ്റിംഗ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ സംസ്കാരം, ഡാറ്റാ നിയന്ത്രണം തുടങ്ങിയവ മനുഷ്യജീവിതത്തെ പുനർനിർവചിക്കുന്ന ആനുകാലിക ലോകത്തിലാണ് ഈ പുനഃസമർപ്പണം നടക്കുന്നത്. വിപ്ലവാത്മകമായ സാങ്കേതികതയും വിവേചനരഹിതമായ ബുദ്ധിയും കൈകോർക്കുന്ന ഈ കാലത്ത് നവീകരണത്തിന്റെ ആത്മശക്തി മനുഷ്യജീവിതത്തിന്റെ സന്തുലനത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർത്താവും ജീവദായകനും എന്ന തന്റെ ചാക്രീയ ലേഖനത്തിൽ മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുകയും പാപബോധത്തിലൂടെ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പെന്തക്കോസ്ത അനുഭവം ഒരു സംഭവത്തിന്റെയോ അനുഭവത്തിന്റെയോ ഓർമ്മ മാത്രമല്ല, മറിച്ച് ആത്മീയ വിവേകത്തിലൂടെയും നീതിപൂർവമായ ഉത്തരവാദിത്വത്തിലൂടെയും വിമലീകരിക്കപ്പെട്ട മനസ്സാക്ഷി രൂപീകരണത്തിലേക്കുള്ള വിളിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന അജപാലന രേഖയിൽ സഭ എന്നത് ലോകത്തിന്റെ സന്തോഷവും പ്രതീക്ഷകളും ഉത്കണ്ഠകളും ഒരുപോലെ പങ്കിടുന്ന സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും സഭയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാതിരിക്കുകയില്ല എന്ന കൗൺസിലിന്റെ വാക്കുകൾ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലും അത്യന്തം പ്രസക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന തലക്കെട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മനുഷ്യജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അതിവേഗം ഇടപെടുന്ന പരിശുദ്ധാത്മകൃപയുടെ അനന്യമായ സാക്ഷ്യമാണ്. സാങ്കേതികവിദ്യ സ്വതവേ മനുഷ്യലോകത്തിന് ദോഷകരമല്ല, എന്നാൽ തീർത്തും വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമായ രീതിയിലുള്ള സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഉപയോഗം മനുഷ്യനെ വെറും ഉപകരണമായി മാത്രം കാണാൻ തുടങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭാവിയെയും ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് യന്ത്രവൽകൃതമോ നിർമ്മിതമോ ആയ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ ജ്ഞാനമാണെന്നാണ്. 1950 ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾ ചിന്തിക്കുമോ എന്ന ചോദ്യത്തോടെ അവതരിപ്പിച്ച ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയത്തിൽ നിന്നാണ് മനുഷ്യനെപ്പോലെ പ്രതികരിക്കാൻ കഴിയുന്ന യന്ത്രബുദ്ധിയുടെ സാധ്യതയെ പഠിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി നിർമ്മിത ബുദ്ധി എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചു. മനുഷ്യബുദ്ധി ആവശ്യമായ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങളാൽ നിർവഹിക്കുന്ന ശാസ്ത്രശാഖയെയാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് ഡാറ്റയിൽ നിന്ന് പഠിച്ച് സ്വയം അനുമാനങ്ങളിലേക്കെത്താനും മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് നിർമ്മിത ബുദ്ധി അഥവാ AI എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും ഈ സാങ്കേതികവിദ്യ കാരണമായിട്ടുണ്ട്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ അതിന്റെ പ്രയോജനങ്ങൾ അനവധിയാണ്. പക്ഷേ മനുഷ്യാത്മാവിനെയും മനുഷ്യാന്തസ്സിനെയും മറക്കുന്ന രീതിയിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് പുതിയ അടിമത്തങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ സൃഷ്ടിക്കുന്നു. സാങ്കേതികതയ്ക്കും ശാസ്ത്രത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ മനുഷ്യർ അക്കങ്ങളായി ചുരുങ്ങുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അടിമത്തം, വ്യാജ വാർത്തകൾ, ഡീപ്പ് ഫേക്ക് സംസ്കാരം, സ്വകാര്യതയുടെ നഷ്ടം, ഡാറ്റ ചൂഷണം എന്നിവ ഇന്ന് മനുഷ്യന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ദൈവത്തെ നിഷേധിക്കുന്ന വസ്തുവാദ സംസ്കാരം

മിതബുദ്ധി മനുഷ്യജീവിത വികാസത്തിന് ഭീഷണിയല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മബോധത്തിന്റെയും ധാർമ്മിക ബോധ്യങ്ങളുടെയും ക്ഷയത്തിന് കാരണമാകുന്നു എന്നതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വന്തം സൃഷ്ടികളിൽ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതിനാൽ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ വീണ്ടും എളിമയോടെയുള്ള ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. ഭയത്തിലും ദുഃഖത്തിലുമായിരുന്ന ശിഷ്യന്മാരെ ദൈവവചനത്തിന്റെ പ്രഘോഷകരും പ്രാപ്തിയുള്ള അജപാലകരുമാക്കി തീർത്തത് അവരിൽ ഭക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ മുഖേനയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങൾ ജ്ഞാനം, വിവേകം, ഉപദേശം, ധൈര്യം, വിജ്ഞാനം, ഭക്തി, ദൈവഭയം എന്നിവയാണ്. ഇന്നത്തെ ലോകത്തിൽ വിവേചനപൂർണമായ തിരഞ്ഞെടുപ്പുകൾക്കും വിവേകപൂർണമായ ജീവിതത്തിനും അത്യാവശ്യമായ ആത്മീയ ആയുധങ്ങളാണിവ. ഈ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. കാരണം സകലതും രൂപപ്പെടുത്തുന്നതും ദൈവഹിതം വിവേചിച്ചറിയാൻ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നതുമായ ജ്ഞാനത്തിന്റെ സ്രഷ്ടാവ് ദൈവമാണ്. നിർമ്മലമായ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ ജ്ഞാനം മനുഷ്യനെ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുന്നു. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും ജ്ഞാനം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഒരു സാങ്കേതിക കഴിവല്ല, അത് മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവീകമായ ഊർജമാണ്. സോളമൻ രാജാവ് കർത്താവിനോട് ചോദിച്ചു വാങ്ങിയ വരവും ജ്ഞാനം തന്നെയായിരുന്നു. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതായത് ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും അത് ദൈവസത്യത്തിൽ നിന്ന് അകന്നാൽ അപൂർണമാണ്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി അതിവേഗത്തിൽ വളരുമ്പോൾ ജ്ഞാനം എന്നതും ബുദ്ധി എന്നതും ഒരേ കാര്യമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യന് ദൈവം ദാനമായി നൽകപ്പെട്ട ജ്ഞാനത്തിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ ജ്ഞാനം സ്വയംഭൂവും സ്രഷ്ടാവുമായ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് ചിന്തിക്കാനും പഠിക്കാനും അനുമാനങ്ങളിൽ എത്താനും മനുഷ്യനാൽ രൂപകൽപ്പന ചെയ്ത ഈ സാങ്കേതിക സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് മാത്രം. നിർമ്മിത ബുദ്ധിക്ക് ആത്മാവില്ല, ധാർമ്മിക ബോധമില്ല, കരുണയില്ല, സ്നേഹമില്ല, പാപബോധമില്ല. അതിന് എങ്ങനെ ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരമൊരുക്കാൻ കഴിയും. പക്ഷേ എന്താണ് ശരി, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന ആഴമുള്ള ചോദ്യങ്ങൾക്ക് ആത്മീയമായ മറുപടി നൽകാൻ കഴിയില്ല. ഇവിടെ പരിശുദ്ധാത്മദാനമായ ജ്ഞാനം എന്നത് വിവരങ്ങളുടെ സമാഹാരമോ മനുഷ്യനിയന്ത്രിതമായ പ്രവർത്തനങ്ങളോ അല്ല, ദൈവബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ശരിയായ ജീവിതബോധവും ആത്മീയ ശക്തിയുമാണ്. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യഭാഷ അനുകരിക്കാനാവും, എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ബുദ്ധിക്ക് നിയമങ്ങൾ വിശകലനം ചെയ്യാനാവും, പക്ഷേ കരുണ കാണിക്കാനാവില്ല. അത് ഡാറ്റയെ തിരിച്ചറിയും, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യനെപ്പോലെ സംസാരിച്ചാലും മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാകുന്നത്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി വഴി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളും കൃത്രിമ ചിത്രങ്ങളും വീഡിയോകളും മനുഷ്യരെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേകം സത്യവും അസത്യവും വേർതിരിക്കാനുള്ള അന്തർദർശനം നൽകുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള തീരുമാനങ്ങളെടുക്കാൻ ആത്മാവിന്റെ ഉപദേശം ഇക്കാലത്ത് അനിവാര്യമാണ്. വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് സത്യത്തിനുവേണ്ടി നിലകൊള്ളാൻ ആത്മദാനമായ ധൈര്യം അനിവാര്യമാണ്. യന്ത്രങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നുപോകുകയാണ്. ഭക്തിയുടെ ദാനം മനുഷ്യനെ ബന്ധങ്ങളുടെ വിശുദ്ധിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ദൈവഭയം എന്നത് ശിക്ഷയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ ഈ കാലത്ത് ദൈവീകമായ രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ബോധമാണ്. ലിയോ 14-ാമൻ മാർപ്പാപ്പ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പുതിയ വ്യാവസായിക വിപ്ലവം ആണെന്ന് വിശേഷിപ്പിക്കുകയും അതിന്റെ നൈതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്.
സഭ നിർമ്മിത ബുദ്ധിയെ പൂർണ്ണമായി

0: ദൃഢമായി എതിർക്കുന്നില്ല. മറിച്ച് അത് മനുഷ്യാന്തസ്, നീതി, തൊഴിൽ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളുടെ സുരക്ഷ, പൊതു നന്മ എന്നിവയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നതാണ് സഭയുടെ നിലപാട്. ജീവന്റെ മഹത്വവും അന്തസ്സും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക്കൽ അക്കാഡമിയുടെ 2020 റോം കോൾ ഫോർ AI എത്തിക്സ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ സഭയ്ക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സുപ്രധാന രേഖയാണ്. അൽഗോർ എത്തിക്സ് എന്ന ആശയത്തെ മുന്നോട്ടു വയ്ക്കുന്ന ഈ രേഖ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിനും പൊതു നന്മയ്ക്കും ശുശ്രൂഷ നൽകേണ്ടതാണെന്നും ലാഭത്തിനോ മനുഷ്യന്റെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്താനോ വേണ്ടി ഉപയോഗിക്കപ്പെടരുതെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഈ രേഖ നിർമ്മിത ബുദ്ധിയുടെ നൈതിക വികസനത്തിനും ഉപയോഗത്തിനുമായി 6 അടിസ്ഥാന തത്വങ്ങൾ നിർദ്ദേശിക്കുന്നു. സുതാര്യത, ഉൾക്കൊള്ളൽ, ഉത്തരവാദിത്വം, നിഷ്പക്ഷത, വിശ്വാസ്യത, സുരക്ഷയും സ്വകാര്യതയും തുടങ്ങിയവയാണവ. 2020 February 28 നടന്ന ഈ സംരംഭത്തിൽ മൈക്രോസോഫ്റ്റ്, IBM, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. സാങ്കേതികവിദ്യ, രാഷ്ട്ര നേതൃത്വം, സഭ എന്നീ മേഖലകളെ ഒരുമിപ്പിച്ച ഈ സംരംഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ വിശ്വാസത്തിനു വേണ്ടിയുള്ള കാര്യാലയവും സംസ്കാരം വിദ്യാഭ്യാസം ഇവയ്ക്കു വേണ്ടിയുള്ള കാര്യാലയവും സംയുക്തമായി പുറത്തിറക്കിയ പഴയതും പുതിയതും എന്ന രേഖ നിർമ്മിത ബുദ്ധിയും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രധാന പഠനമാണ്. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യാനും മനുഷ്യചിന്തയുടെ ചില ഭാഗങ്ങളെ അനുകരിക്കാനും കഴിയുന്നുവെങ്കിലും മനുഷ്യന്റെ ആത്മീയത, നൈതിക വിവേചനശേഷി, സത്യാന്വേഷണം, സ്നേഹം, ബന്ധങ്ങൾ, സൃഷ്ടിപരത എന്നിവയ്ക്ക് അത് പകരമാവില്ലെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. ചടുലമായ മാറ്റങ്ങളുമായി ലോകം കുതിക്കുമ്പോഴും മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന ചോദ്യങ്ങൾ മാറിയിട്ടില്ല. ഞാൻ ആരാണ്? ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? സത്യവും നന്മയും എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. ആ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലൂടെയാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. പെന്തക്കോസ്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ സമൂഹം ആത്മാവിനാൽ ജീവിക്കുന്ന സമൂഹമാണെന്നാണ്. യഥാർത്ഥ നവീകരണം സാങ്കേതിക പുരോഗതിയിലൂടെ മാത്രമല്ല ആത്മീയ പരിവർത്തനത്തിലൂടെയാണ് ലോകത്തിൽ സാധ്യമാകുന്നത്. മനുഷ്യഹൃദയത്തെ നവീകരിക്കുവാനും സ്നേഹം, സമാധാനം, നീതി, സത്യം, സാഹോദര്യം ഇവയിൽ അധിഷ്ഠിതമായ വിശ്വനിർമ്മിതി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ശരിയായ മനസ്സിലാക്കലിലൂടെയും വിനിയോഗത്തിലൂടെയും മാത്രമേ മനുഷ്യർക്ക് സാധിക്കൂ. അതിനാൽ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് നിർമ്മലമായ ജ്ഞാനവും സത്യത്തെ തിരിച്ചറിയാനുള്ള വിവേകവും മനുഷ്യ മഹത്വം സംരക്ഷിക്കാനുള്ള ധൈര്യവും നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
1: നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC തയ്യാറാക്കി അവതരിപ്പിച്ച ചിന്താമലരുകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

കപ്പുച്ചിൻ വൈദികനായ ഫാദർ ജിനു മന്തിയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നിർമ്മിത ബുദ്ധി മുന്നോട്ടു വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കിയ ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം.
3: അഗ്നിനാവുകളായി ശിഷ്യസമൂഹത്തിന്മേൽ ക്രിസ്തുവാഗ്ദാനവും സഹായകനുമായ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന അഭിഷേക ദിനമാണ് പെന്തക്കുസ്തി തിരുനാൾ. ഭയം മൂലം അടച്ചിട്ട വാതിലിൽക്കുള്ളിൽ നിന്നും ധൈര്യത്തിന്റെയും സത്യത്തിന്റെയും സാക്ഷ്യത്തിന്റെയും സമൂഹമായി തിരുസഭ ഔദ്യോഗികമായി പിറവിയെടുത്ത മഹത്തായ ദിനം കൂടിയാണിന്ന്. സകലത്തെയും പൂർത്തിയാക്കുന്നതും പുതുതാക്കുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിനായി തിരുസഭ തന്നെത്തന്നെ പുനഃപ്രതിഷ്ഠിക്കുന്ന അവസരവും ഇതുതന്നെയാണ്. നിർമ്മിത ബുദ്ധി, ജീനോം എഡിറ്റിംഗ്, റോബോട്ടിക്സ്, ഡിജിറ്റൽ സംസ്കാരം, ഡാറ്റാ നിയന്ത്രണം തുടങ്ങിയവ മനുഷ്യജീവിതത്തെ പുനർനിർവചിക്കുന്ന ആനുകാലിക ലോകത്തിലാണ് ഈ പുനഃസമർപ്പണം നടക്കുന്നത്. വിപ്ലവാത്മകമായ സാങ്കേതികതയും വിവേചനരഹിതമായ ബുദ്ധിയും കൈകോർക്കുന്ന ഈ കാലത്ത് നവീകരണത്തിന്റെ ആത്മശക്തി മനുഷ്യജീവിതത്തിന്റെ സന്തുലനത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർത്താവും ജീവദായകനും എന്ന തന്റെ ചാക്രീയ ലേഖനത്തിൽ മനുഷ്യന്റെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുകയും പാപബോധത്തിലൂടെ മനുഷ്യനെ ദൈവത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മാവെന്ന് സ്പഷ്ടമായി പഠിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പെന്തക്കോസ്ത അനുഭവം ഒരു സംഭവത്തിന്റെയോ അനുഭവത്തിന്റെയോ ഓർമ്മ മാത്രമല്ല, മറിച്ച് ആത്മീയ വിവേകത്തിലൂടെയും നീതിപൂർവമായ ഉത്തരവാദിത്വത്തിലൂടെയും വിമലീകരിക്കപ്പെട്ട മനസ്സാക്ഷി രൂപീകരണത്തിലേക്കുള്ള വിളിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന അജപാലന രേഖയിൽ സഭ എന്നത് ലോകത്തിന്റെ സന്തോഷവും പ്രതീക്ഷകളും ഉത്കണ്ഠകളും ഒരുപോലെ പങ്കിടുന്ന സമൂഹമാണെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നും സഭയുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാതിരിക്കുകയില്ല എന്ന കൗൺസിലിന്റെ വാക്കുകൾ ഇന്നത്തെ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിലും അത്യന്തം പ്രസക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ മാഗ്നിഫിക ഹുമാനിത്താസ് എന്ന തലക്കെട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം മനുഷ്യജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അതിവേഗം ഇടപെടുന്ന പരിശുദ്ധാത്മകൃപയുടെ അനന്യമായ സാക്ഷ്യമാണ്. സാങ്കേതികവിദ്യ സ്വതവേ മനുഷ്യലോകത്തിന് ദോഷകരമല്ല, എന്നാൽ തീർത്തും വസ്തുനിഷ്ഠവും വിവേചനരഹിതവുമായ രീതിയിലുള്ള സാങ്കേതിക ശാസ്ത്രത്തിന്റെ ഉപയോഗം മനുഷ്യനെ വെറും ഉപകരണമായി മാത്രം കാണാൻ തുടങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ഭാവിയെയും ചിന്തകളെയും നിയന്ത്രിക്കേണ്ടത് യന്ത്രവൽകൃതമോ നിർമ്മിതമോ ആയ ബുദ്ധിയല്ല, പരിശുദ്ധാത്മാവിന്റെ നിർമ്മലമായ ജ്ഞാനമാണെന്നാണ്. 1950 ബ്രിട്ടീഷ് ഗണിതശാസ്ത്രജ്ഞനായ അലൻ ട്യൂറിംഗ് യന്ത്രങ്ങൾ ചിന്തിക്കുമോ എന്ന ചോദ്യത്തോടെ അവതരിപ്പിച്ച ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയത്തിൽ നിന്നാണ് മനുഷ്യനെപ്പോലെ പ്രതികരിക്കാൻ കഴിയുന്ന യന്ത്രബുദ്ധിയുടെ സാധ്യതയെ പഠിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി നിർമ്മിത ബുദ്ധി എന്ന പദം ഔദ്യോഗികമായി ഉപയോഗിച്ചു. മനുഷ്യബുദ്ധി ആവശ്യമായ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങളാൽ നിർവഹിക്കുന്ന ശാസ്ത്രശാഖയെയാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് ഡാറ്റയിൽ നിന്ന് പഠിച്ച് സ്വയം അനുമാനങ്ങളിലേക്കെത്താനും മനുഷ്യബുദ്ധിയെ അനുകരിക്കാനും കഴിയുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങളെയാണ് നിർമ്മിത ബുദ്ധി അഥവാ AI എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും ഈ സാങ്കേതികവിദ്യ കാരണമായിട്ടുണ്ട്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ അതിന്റെ പ്രയോജനങ്ങൾ അനവധിയാണ്. പക്ഷേ മനുഷ്യാത്മാവിനെയും മനുഷ്യാന്തസ്സിനെയും മറക്കുന്ന രീതിയിൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് പുതിയ അടിമത്തങ്ങളും പ്രതിസന്ധികളും ലോകത്തിൽ സൃഷ്ടിക്കുന്നു. സാങ്കേതികതയ്ക്കും ശാസ്ത്രത്തിനും അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ മനുഷ്യർ അക്കങ്ങളായി ചുരുങ്ങുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ പല പ്രസംഗങ്ങളിലും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ അടിമത്തം, വ്യാജ വാർത്തകൾ, ഡീപ്പ് ഫേക്ക് സംസ്കാരം, സ്വകാര്യതയുടെ നഷ്ടം, ഡാറ്റ ചൂഷണം എന്നിവ ഇന്ന് മനുഷ്യന്റെ ആന്തരിക സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. ദൈവത്തെ നിഷേധിക്കുന്ന വസ്തുവാദ സംസ്കാരം ലോകത്തിൽ മനുഷ്യനെ ആത്മാവില്ലാത്ത സൃഷ്ടിയാക്കി മാറ്റുന്നുവെന്ന് കർത്താവും ജീവദായകനും എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നു. മനുഷ്യനെ വെറും ഉൽപ്പാദനശേഷിയുടെയും ഉപഭോഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുമ്പോൾ മനുഷ്യനിലെ ദൈവീക ഛായയും സാദൃശ്യവും അവഗണിക്കപ്പെടുന്നു. അതിനാൽ ഒരു യന്ത്രത്തിനും മനുഷ്യജീവിതത്തിന്റെ മഹത്വത്തെ പകരം വയ്ക്കാൻ കഴിയില്ല. മനുഷ്യ സ്വത്വത്തിലെ ആത്മീയ ബോധം, വിശ്വാസം, വിവേകം, സ്നേഹം, കരുണ എന്നിവയെ ഒരു അൽഗോരിതത്തിനും പൂർണ്ണമായി അനുകരിക്കാൻ സാധിക്കില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യജീവിത വികാസത്തിന് ഭീഷണിയല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മബോധത്തിന്റെയും ധാർമ്മിക ബോധ്യങ്ങളുടെയും ക്ഷയത്തിന് കാരണമാകുന്നു എന്നതാണ് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുന്നത്. മനുഷ്യൻ ദൈവത്തെ മറന്ന് സ്വന്തം സൃഷ്ടികളിൽ രക്ഷ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ബാബേൽ ഗോപുരത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. അതിനാൽ പെന്തക്കോസ്തി തിരുനാൾ നമ്മെ വീണ്ടും എളിമയോടെയുള്ള ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. ഭയത്തിലും ദുഃഖത്തിലുമായിരുന്ന ശിഷ്യന്മാരെ ദൈവവചനത്തിന്റെ പ്രഘോഷകരും പ്രാപ്തിയുള്ള അജപാലകരുമാക്കി തീർത്തത് അവരിൽ വക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ മുഖേനയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങൾ ജ്ഞാനം, വിവേകം, ഉപദേശം, ധൈര്യം, വിജ്ഞാനം, ഭക്തി, ദൈവഭയം എന്നിവയാണ്. ഇന്നത്തെ ലോകത്തിൽ വിവേചനപൂർണമായ തിരഞ്ഞെടുപ്പുകൾക്കും വിവേകപൂർണമായ ജീവിതത്തിനും അത്യാവശ്യമായ ആത്മീയ ആയുധങ്ങളാണിവ. ഈ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്ഞാനമാണ്. കാരണം സകലതും രൂപപ്പെടുത്തുന്നതും ദൈവഹിതം വിവേചിച്ചറിയാൻ ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നതുമായ ജ്ഞാനത്തിന്റെ സ്രഷ്ടാവ് ദൈവമാണ്. നിർമ്മലമായ ജ്ഞാനം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ ജ്ഞാനം മനുഷ്യനെ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുന്നു. മനുഷ്യന്റെ മഹത്വം തിരിച്ചറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും ജ്ഞാനം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഒരു സാങ്കേതിക കഴിവല്ല, അത് മനുഷ്യജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവീകമായ ഊർജമാണ്. സോളമൻ രാജാവ് കർത്താവിനോട് ചോദിച്ചു വാങ്ങിയ വരവും ജ്ഞാനം തന്നെയായിരുന്നു. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതായത് ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും എത്ര വളർന്നാലും അത് ദൈവസത്യത്തിൽ നിന്ന് അകന്നാൽ അപൂർണമാണ്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി അതിവേഗത്തിൽ വളരുമ്പോൾ ജ്ഞാനം എന്നതും ബുദ്ധി എന്നതും ഒരേ കാര്യമാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യന് ദൈവം ദാനമായി നൽകപ്പെട്ട ജ്ഞാനത്തിൽ നിന്നും മനുഷ്യൻ നിർമ്മിച്ചതാണ്. എന്നാൽ ജ്ഞാനം സ്വയംഭൂവും സ്രഷ്ടാവുമായ ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങളെ അനുകരിച്ച് ചിന്തിക്കാനും പഠിക്കാനും അനുമാനങ്ങളിൽ എത്താനും മനുഷ്യനാൽ രൂപകൽപ്പന ചെയ്ത ഈ സാങ്കേതിക സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് മാത്രം. നിർമ്മിത ബുദ്ധിക്ക് ആത്മാവില്ല, ധാർമ്മിക ബോധമില്ല, കരുണയില്ല, സ്നേഹമില്ല, പാപബോധമില്ല. അതിനെ എങ്ങനെ ചെയ്യാം എന്ന ചോദ്യത്തിന് ഉത്തരമൊരുക്കാൻ കഴിയും. പക്ഷേ എന്താണ് ശരി, അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യേണ്ടത് എന്ന ആഴമുള്ള ചോദ്യങ്ങൾക്ക് ആത്മീയമായ മറുപടി നൽകാൻ കഴിയില്ല. ഇവിടെ പരിശുദ്ധാത്മദാനമായ ജ്ഞാനം എന്നത് വിവരങ്ങളുടെ സമാഹാരമോ മനുഷ്യനിയന്ത്രിതമായ പ്രവർത്തനങ്ങളോ അല്ല, ദൈവബന്ധത്തിൽ നിന്ന് ഉദിക്കുന്ന ശരിയായ ജീവിതബോധവും ആത്മീയ ശക്തിയുമാണ്. നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യഭാഷ അനുകരിക്കാനാവും, എന്നാൽ മനുഷ്യഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ബുദ്ധിക്ക് നിയമങ്ങൾ വിശകലനം ചെയ്യാനാവും, പക്ഷേ കരുണ കാണിക്കാനാവില്ല. അത് ഡാറ്റയെ തിരിച്ചറിയും, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയില്ല. നിർമ്മിത ബുദ്ധി മനുഷ്യനെപ്പോലെ സംസാരിച്ചാലും മനുഷ്യനെപ്പോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ വ്യക്തമാകുന്നത്. ഇന്നത്തെ ലോകത്തിൽ നിർമ്മിത ബുദ്ധി വഴി സൃഷ്ടിക്കുന്ന വ്യാജ വാർത്തകളും കൃത്രിമ ചിത്രങ്ങളും വീഡിയോകളും മനുഷ്യരെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേകം, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള അന്തർദർശനം നൽകുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കുവേണ്ടിയുള്ള തീരുമാനങ്ങളെടുക്കാൻ ആത്മാവിന്റെ ഉപദേശം ഇക്കാലത്ത് അനിവാര്യമാണ്. വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് സത്യത്തിനുവേണ്ടി നിലകൊള്ളാൻ ആത്മദാനമായ ധൈര്യം അനിവാര്യമാണ്. യന്ത്രങ്ങളുടെ ലോകത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അകന്നു പോകുകയാണ്. ഭക്തിയുടെ ദാനം മനുഷ്യനെ ബന്ധങ്ങളുടെ വിശുദ്ധിയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ദൈവഭയം എന്നത് ശിക്ഷയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ ഈ കാലത്ത് ദൈവീകമായ രക്ഷയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ബോധമാണ്. ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന പുതിയ വ്യാവസായിക വിപ്ലവം ആണെന്ന് വിശേഷിപ്പിക്കുകയും അതിന്റെ നൈതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സഭ നിർമ്മിത ബുദ്ധിയെ പൂർണ്ണമായി എതിർക്കുന്നില്ല, മറിച്ച് അത് മനുഷ്യാന്തസ്, നീതി, തൊഴിൽ, കുടുംബ ബന്ധങ്ങൾ, കുട്ടികളുടെ സുരക്ഷ, പൊതു നന്മ എന്നിവയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നതാണ് സഭയുടെ നിലപാട്. ജീവന്റെ മഹത്വവും അന്തസ്സും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക്കൽ അക്കാഡമിയുടെ 2020 റോം കോൾ ഫോർ AI എത്തിക്സ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയിൽ സഭയ്ക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സുപ്രധാന രേഖയാണ്. അൽഗോർ എത്തിക്സ് എന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രേഖ നിർമ്മിത ബുദ്ധി മനുഷ്യജീവിതത്തിനും പൊതു നന്മയ്ക്കും ശുശ്രൂഷ നൽകേണ്ടതാണെന്നും ലാഭത്തിനോ മനുഷ്യന്റെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്താനോ വേണ്ടി ഉപയോഗിക്കപ്പെടരുതെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഈ രേഖ നിർമ്മിത ബുദ്ധിയുടെ നൈതിക വികസനത്തിനും ഉപയോഗത്തിനുമായി 6 അടിസ്ഥാന തത്വങ്ങൾ നിർദ്ദേശിക്കുന്നു: സുതാര്യത, ഉൾക്കൊള്ളൽ, ഉത്തരവാദിത്വം, നിഷ്പക്ഷത, വിശ്വാസ്യത, സുരക്ഷയും സ്വകാര്യതയും തുടങ്ങിയവയാണവ. 2020 February 28 നടന്ന ഈ സംരംഭത്തിൽ മൈക്രോസോഫ്റ്റ്, IBM, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന ഉൾപ്പെടെ നിരവധി പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. സാങ്കേതികവിദ്യ, രാഷ്ട്ര നേതൃത്വം, സഭ എന്നീ മേഖലകളെ ഒരുമിപ്പിച്ച ഈ സംരംഭത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപകമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാന്റെ വിശ്വാസത്തിനു വേണ്ടിയുള്ള കാര്യാലയവും സംസ്കാരം, വിദ്യാഭ്യാസം ഇവയ്ക്കുവേണ്ടിയുള്ള കാര്യാലയവും സംയുക്തമായി പുറത്തിറക്കിയ പഴയതും പുതിയതും എന്ന രേഖ നിർമ്മിത ബുദ്ധിയും മനുഷ്യജ്ഞാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രധാന പഠനമാണ്. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ വിശകലനം ചെയ്യാനും മനുഷ്യചിന്തയുടെ ചില ഭാഗങ്ങളെ അനുകരിക്കാനും കഴിയുന്നുവെങ്കിലും മനുഷ്യന്റെ ആത്മീയത, നൈതിക വിവേചനശേഷി, സത്യാന്വേഷണം, സ്നേഹം, ബന്ധങ്ങൾ, സൃഷ്ടിപരത എന്നിവയ്ക്ക് അത് പകരമാവില്ലെന്നും ഈ രേഖ വ്യക്തമാക്കുന്നു. ചടുലമായ മാറ്റങ്ങളുമായി ലോകം കുതിക്കുമ്പോഴും മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന ചോദ്യങ്ങൾ മാറിയിട്ടില്ല. ഞാൻ ആരാണ്? ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? സത്യവും നന്മയും എവിടെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. ആ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലൂടെയാണ് മനുഷ്യൻ കണ്ടെത്തുന്നത്. പെന്തക്കോസ്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യ സമൂഹം ആത്മാവിനാൽ ജീവിക്കുന്ന സമൂഹമാണെന്നാണ്. യഥാർത്ഥ നവീകരണം സാങ്കേതിക പുരോഗതിയിലൂടെ മാത്രമല്ല, ആത്മീയ പരിവർത്തനത്തിലൂടെയാണ് ലോകത്തിൽ സാധ്യമാകുന്നത്. മനുഷ്യഹൃദയത്തെ നവീകരിക്കുവാനും സ്നേഹം, സമാധാനം, നീതി, സത്യം, സാഹോദര്യം ഇവയിൽ അധിഷ്ഠിതമായ വിശ്വനിർമ്മിതി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ശരിയായ മനസ്സിലാക്കലിലൂടെയും വിനിയോഗത്തിലൂടെയും മാത്രമേ മനുഷ്യർക്ക് സാധിക്കൂ. അതിനാൽ നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് നിർമ്മലമായ ജ്ഞാനവും സത്യത്തെ തിരിച്ചറിയാനുള്ള വിവേകവും മനുഷ്യ മഹത്വം സംരക്ഷിക്കാനുള്ള ധൈര്യവും നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം.
2: നിർമ്മിത ബുദ്ധി മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ വിവേകപൂർവം ജീവിക്കാം എന്ന വിഷയത്തെ ആധാരമാക്കി റോമിലുള്ള ബഥനി ആശ്രമാംഗമായ റെവറൻഡ് ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC തയ്യാറാക്കി അവതരിപ്പിച്ച ചിന്താമലരുകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

കപ്പുച്ചിൻ വൈദികനായ ഫാദർ ജിനു മന്തിയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ